107.8 FM. ಇದು ಬಣ್ಣ ಬಣ್ಣದ ಬದುಕು. ಕೇಟುಂಟುಲ್ಲಾರ್ ಇದು ರೇಡಿ ಸಾರಂಗುನ್ 107.8 FM. ಇದೇ ರಂಗ್ ರಂಗ್ರು ಜೀವನ ಮುಂಡಿಯಂಟುಲ್ಲು ನಾನಿಂಗ್ಲು ಸೇಫ್ ಲಕ್ಕುತ್ತಾರ್. ശ്രോത്രങ്ങളെ, ഇണ്ടത്തോ റംസാൻ സിൽസില കാര്യക്രമത്തില് ബാരിഡോ ഹെരിയ സാഹിതി ലേഖക കവി പിന്നെ ചിന്തക്കായിട്ടുള്ള കെ പി അബ്ദുൽ ഖാദർ കുത്തെത്തൂരു അയൽഡോ നല്ലത്തൊരു ബുക്കിൽ നിന്നെത്ത് ജീവനത്തെ പ്രതിബിംബിച്ചോ മാനവീയത്തെ പിന്നെ സൗഹാർദ്ദത്തെ ഈ ഒരു എൽത്തുങ്ങ കേട്ടുണ്ടാവുക.

എനിക്ക് എന്നുള്ള റേഡിയോ സാരം ഗ്രോഡ് 7.85 ഒന്ന് തുളിച്ചാവടി കാര്യക്രമം എനിക്ക് എന്നുള്ളാരും തുളിച്ചാവട്ടെ പാത്രം ഒപ്പം നെച്ച വിഷയ പണിയുണ്ട് ആ ബേസ് ഒപ്പ് ബഗ്ഗിട്ട് പാത്രം നിത്തെ ഒഞ്ചാത്ത് ഉപയോഗലു ആയിട്ട് ഒപ്പം നെച്ച വിശേഷത്തില ദാദ ആ ബഗ്ഗിട്ട് പൂര പാത്രം നിത്തെ ഹെച്ചിനക്കൾ നിക്കളിൽ എപ്പ് കൊറിയാറ് ഒഞ്ചാത്ത് വിഷയം തെരിപ്പായര് അഞ്ചനെ ആയിട്ട് ഒപ്പം നെച്ചിന ഉപയോഗലിനെ പൂര തെരിപ്പായര് അവത്തെ ഒട്ടു ഗ്യാന പ്രശ്നം എനിക്ക് എന്തിത്ത അവക്ക് ഇംഗ്ലീഷിന് ദാദ പൻപേര് ബേസ് ഒപ്പ് കൊണ്ടു കരി ലീവ്സ് എന്നുള്ള പന്തര് ഇനിത്തെ ഈ കാര്യക്രമം ഒഞ്ചാത്ത് മാഹിത്തി തികുതുപ്പുന്നി അനിയന്വേദായ പണ്ട് നമ്മ കെലവരെ ദാദ മൽപ്പണ്ണ നമ്മ സുത്തമുത്തലിനൊപ്പനഞ്ചന ഒഞ്ചാത്ത് ദൈമരക്കുലിന് ആയിട്ട് ദാല പ്രയോജനം ഇജ്ജി പന്തി എന്നതുപ്പോ ആണ്ട് അവിട്ട് ഉപ്പുനഞ്ചന പ്രയോജനം അവേത്തോ ഒപ്പുണ്ടു അഞ്ചാത്തുപ്പന അഞ്ചന ദൈമരക്കുലിന് പുര ഗുരുത്തു സാവനഞ്ചന എല്ലാ പ്രയത്നം ഇനിത്തെ ഈ കാര്യക്രമം നടത്തിനഞ്ചനവു ഏർപ്പുര ഈ കാര്യക്രമങ്ങൾ ലെപ്പു കൊരിയാര ഏറെ ഈ കാര്യക്രമം പുര കെബി കൊരിയാര അനിക്കലെ മാതിരകളെ സൊൽമേലിന് സന്താവൊന്നു അതിനകത്ത് നമ്മ സുത്തമുത്തലിനൊപ്പനഞ്ചന ഒഞ്ചാത്ത് ദൈമരക്കുലിന് പരിചയ മൽത്തൊണ്ക ആയിത്ത ഉപയോഗം നമ്മ ആയിട്ട് ഉപ്പുനഞ്ചിന മർദ്ദ സത്വാദിപ്പു അതിന് ആരോഗ്യ സംബന്ധപ്പെട്ടതിന് ഉപ്പുനഞ്ചിന സത്വലാദിപ്പു അതിന് നമ്മ ദെത്തൊണ്ക പന്തു പനന്തു ഇനിത്ത ഈ കാര്യക്രമം പിതടഞ്ചിന പൊറത്തു നന്ന തുമ്പത് തുളിച്ചാവടി കാര്യക്രമം കുടഞ്ചു വിഷയത്തൊട്ടുക്ക് ഉപ്പ് ആത്തിനേട്ട കേനന്തുപ്പിലെ റേഡിയോ സാരംഗ് 107.85 ഒന്ന് രംഗ് രംഗ് ബതുക്ക്.

ರೇಡಿಯೋ ಸಾರಂಗ್ ಈಗ ಆಪ್ನಲ್ಲೂ ಕೂಡ ಲಭ್ಯ. ಕೇಟುಂಟುಲ್ಲಾರ್ ಇದು ರೇಡಿ ಸಾರಂಗ್ 107.8 FM. ಇದೇ ರಂಗ್ ರಂಗ್ರು ಜೀವನ ಮುಂಡಿಯಂಟುಲ್ಲು ನಾನಿಂಗ್ಲು ಸೇಫ್ ಲಕ್ಕುತ್ತಾರ್. ശ്രോത്രങ്ങളെ, ഇണ്ടത്തോ റംസാൻ സിൽസില കാര്യക്രമത്തിലെ ബാരിഡോ ഹെരിയ സാഹിതി ലേഖക കവി പിന്നെ ചിന്തക്കായിട്ടുള്ളു കെ പി അബ്ദുൽ ഖാദർ കുത്തെത്തൂരു അയൽഡോ നല്ലത്തൊരു ബുക്കിൽ നിന്നെത്ത് ജീവനത്തെ പ്രതിബിംബിച്ചോ മാനവീയത്തെ പിന്നെ സൗഹാർദ്ദത്തെ ഈ ഒരു എൽത്തുങ്ങ കേട്ടുണ്ടരുവ.

0: നിക്ലിക്കേനന്ദ് പിന്നെ റേഡിയോ സാരംഗ് നോട്ട് 7.8 FM. ഇന്നത്തെ ഈ കാര്യക്രമം ഇഞ്ചിപ്പ സന്ത് അലോഷ്യസ് പരിഗണിത വിശ്വവിദ്യാനിലയട് കർണാടക തുളു സാഹിത്യ അക്കാദമി അഞ്ചനെ സന്ത് അലോഷ്യസ് പരിഗണിത വിശ്വവിദ്യാനിലയ ഇന്നത്തെ തുളു വിഭാഗ സേരിക്കേട് രാഷ്ട്രീയ വിചാര സങ്കീർണം തുളു ബരവു ബാസിത പരിപ്പോ കന്നഡ വിഭാഗത സംശോധന വ്യാസംഗത വിസ്തരണെ ഈ ലേസന ഉദിപനമൽത്ത് പാത്തിരുന്ന പെരിയ സാഹിതി സംശോധക്ക് ഡോക്ടർ ഇന്ദിര ഹെഗ്ഡെ അർണ പാത്തിരനു കേനന്ദ് ബർക്ക
1: ഡോക്ടർ ഇന്ദിര ഹെഗ്ഡെ എനിക്കെ മാത്രമല്ല ഗൊത്തുണ്ട് നമ്മ നടുട്ടുപ്പു നഞ്ചിന പിരിയ സാഹിത്യലു അഞ്ചനെ ഹിരിയ പിരിയ സംശോധകർ ബൊഡനാഥ് സാഹിത്യദ ബിളിച്ചിൽ മന്ത്രനാറും ഇനിത ഈ ഒഞ്ചു ദിനത്തെ രാഷ്ട്രീയ വിചാര സങ്കീർണ ആറ് ഉദിപ്പന മൽത്തിരു ഈ പൊറത്തു ആറ് ഉദിപ്പനത പാത്ര ഈ തൊട്ടുകു നമ്മ പൊസത്താത് സുരുമായി നഞ്ചിന തുളു ഈ ഭാഗക്ക് സംബന്ധപ്പെട്ടത് റഡ് എഡപ്പുത പാത്ര പാത്ര പണത് കേണൊന്നല്ലേ
2: ദിന സർവ ബന്ധുള്ള എന്ന നമസ്കാരം എനിക്ക് സ്വൽമ പന്ത അഭ്യസിച്ച് എന്ന തുമ്പത നമസ്കാരം തുളുട്ട നമസ്കാരം നടപ്പുണ്ട് എന്ന അഭിപ്രായം ഒക്ക ഇനി സന്ത അലോഷ്യസ് പരിഗണിത വിശ്വവിദ്യാലയ ഒക്ക കർണാടക തുളു സാഹിത്യ അക്കാദമി ഈ രണ്ട് സംസ്ഥകളെ ഒട്ടാത് ഇനി ഒഞ്ചി ഭാരി ശോകദ കാര്യക്രമനോ തുളുത്ത പരിപ്പുനു തുളുത്ത പരിപ്പ് എതിരു പരത്ത് പോപ്പിലെക്കത്തിന് ഒഞ്ചി വ്യവസ്ഥ മേൽ തന്നുള്ളേ അവനു കൊരൽ കട്ടണ മൂലക ഉദ്ഘാടനം മൽപ്പായത്

ഈത്തിനേട്ട ഇഞ്ചിപ്പ സന്ത് അലോഷ്യസ് പരിഗണിത വിശ്വവിദ്യാനിലയട് കർണാടക തുളു സാഹിത്യ അക്കാഡമി അഞ്ചനെ സന്ത് അലോഷ്യസ് പരിഗണിത വിശ്വവിദ്യാനിലയ തുളു വിഭാഗ സേരികേട് രാഷ്ട്രീയ വിചാര സങ്കീരണ തുളു ബരവു ബാസദ പരിപ്പോ കന്നഡ വിഭാഗത സംശോധനാ വ്യാസംഗത വിസ്തരണെ ഈ ലേസിന് ഉദിപ്പനമൽത്ത് പാത്തിർന്ന പെരിയ സാഹിത്യ സംശോധക്കി ഡോക്ടർ ഇന്ദിരാ ഹെഗ്ഡെ അർണ പാത്തിരന് കേനന്ദ് ബത്തരു ഇടക് ഈ കാര്യക്രമം മുഗിണ്ട് മാത്രകള് സൊൽമിലു കേനന്ദുപ്പിള്ളി റേഡിയോ സാരംഗ് 107.8 FM ഒന്ന് രംഗ് രംഗ് ദ ബതുക്ക്.

0: എന്ത് എന്ത് ഈ മാർഗോടി ഇന്നിട്ട് ഇഞ്ചിപ്പുന്ന ജീവ പോയി ഞാൻ തോത്തുച്ചു തൂന്നൊക്കെ ഭാര്യ പൊരുളുണ്ടായി ഈ കണ്ണാടി തൂത്തന്ന ഇജ്ജ
1: ഭാര്യ സമയമാണ് തൂവാന്തെ
0: ഭാര്യ പൊരുളുണ്ട് ലക്ഷണം ലക്ഷണത പുച്ച കൈ ഭാര്യ യുദ്ധമുണ്ടത്ത രാജലക്ഷണ
1: ആശ്ചര്യം
0: രാജരുപേര അക്കള കുതിര മിത്തുക്കുള്ളു ആനദ മിത്തുക്കുള്ളു പറക്കുന്നു അക്കളി അഞ്ചാതൊഞ്ച് കേണുക ഈ ലക്ഷണത അക്കളി ഏറ്
1: പണ്ട്
0: ഓടെ പോപ്പുനെ പുതറി എഞ്ച അപ്പേ ഏറ് അമ്മേ റേറ് വിദ്യ ഏത്ത് കൽത്തിന് ഏത്ത് ഗോത്ര ഏത്ത് ഗോത്ര ഓ പൂര
1: പണ്ടുണ്ടാകും
0: ജാതക.